0: നിറഞ്ഞ് കടത്തുറയിൽ
1: നമ്മുടെ മാതസംഘത്തിലെ പെൺകരോട് ചേന്തി പാണത്തെ കെട്ടിയിട വെച്ച് ഉദരിച്ചു.